0: talking sweetly all the time. It is our duty to put our foot down and say that, you know, this is now getting out of hand, and especially when we have lost our sailors. So I think the Foreign Affairs, you know, and Mr. Jaishankar or the Honorable Prime Minister needs to put their foot down and saying that we cannot tolerate this further, and you cannot play with the lives of the sailors. At the same time, this whole issue that is going on, you are trying to be like, you know, a bully to all other countries. We have to come together and make sure that, you know, America cannot bully everybody.
1: All right, sir. Thank you so much for joining us and sharing your thoughts with us. Meanwhile, let's move on to more information coming in at this hour. While the Opposition Alliance India Bloc held a meeting on the 8th of June in the national capital. Now, this meeting was supposed to be a meeting to rejuvenate the alliance against the BJP government. But Rahul Gandhi's speech during the meeting has sparked another controversy within the alliance, as the CPIM has now started questioning the Lok Sabha LOP. In the recently shared audio of Rahul Gandhi's speech during the India Bloc meet, he is in fact being heard saying that he cannot hug the former Keralam Chief Minister Pinarayi Vijayan as there is ongoing political fight with the party. Pinarayi Vijayan has even responded to it and said that the hug is the usual norm, but Rahul Gandhi's photo of hugging the Prime Minister is now all over the internet. This of course is creating a big row between the CPIM and the Congress party.
2: We have our fights, but if you are asking me to go and hug the ex-Chief Minister of Kerala, I cannot and I will not, because I have an ongoing political fight with him. We have our fights. But if you're asking me to go and hug the ex-Chief Minister of Kerala, I cannot and I will not, because I have an ongoing political fight with him.
3: കെട്ടിപ്പിടിക്കലെ സാധാരണഗതിയിൽ നമ്മുടെ ഇടയിൽ അധികം ഉണ്ടാകാറില്ല. അപൂർവമായിട്ട് ചില ആളുകളെ കെട്ടിപ്പിടിക്കാറുണ്ട്. പക്ഷേ ഞാനും രാഹുൽ ഗാന്ധിയൊക്കെ കാണുമ്പോൾ സാധാരണ ഒന്നുകിൽ പരസ്പരം വണങ്ങും അല്ലെങ്കിൽ കൈകൊടുക്കും. കെട്ടിപ്പിടിക്കുക എന്നുള്ളത് സാധാരണ ഉണ്ടാകാറില്ല. പക്ഷേ കെട്ടിപ്പിടിച്ചൊരു ഫോട്ടോ ഇന്ന് കണ്ടു. രാഹുൽ ഗാന്ധി മോദിയെ ചെന്ന് കെട്ടിപ്പിടിക്കുന്ന ഒരു ഫോട്ടോ കാണുകയുണ്ടായി. മോദിയെ കെട്ടിപ്പിടിക്കുന്നതിൽ എനിക്ക് ആക്ഷേപമുള്ളത് കൊണ്ടല്ല, പക്ഷേ ഈ പറഞ്ഞത് മറ്റൊരു തരത്തിലുള്ള ചിത്രീകരണമാണ്. അത് രാഹുൽ ഗാന്ധിയുടെ സംസാര രീതി തന്നെയാണ് കാണിക്കുന്നത്. രാഹുൽ ഗാന്ധി എങ്ങനെ ഇന്ത്യ വേദിയെ കാണുന്നു എന്നുള്ളതാണ്.
4: ഇറ്റ് വുഡ് ഹാവ് ബീൻ ഡിസറബിൾ ദാറ്റ് കോൺഗ്രസ് ഗിവ്സ് ഔട്ട് ദി റിമൈനിങ് ഡെലിബറേഷൻസ്. ഇൻ ഫാക്ട് രാഹുൽ ഗാന്ധിസ് കൺക്ലൂഡിംഗ് റിമാർക്സ് വിച്ച് ഈസ് ഹാർഡ്ലി 5% ഓഫ് ദി ടോട്ടൽ ഡെലിബറേഷൻസ് ഹാവ് ബീൻ ഗിവൺ ഔട്ട്. ഇറ്റ് വുഡ് ബി ദ ഫിറ്റ്നസ് ഓഫ് തിങ്സ് ദാറ്റ് അതർ ഡെലിബറേഷൻസ് ഓൾസോ ഈസ് ഗിവൺ ഔട്ട് സോ ദാറ്റ് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് വട്ട് ആക്ച്വലി ട്രാൻസ്പയർഡ് ദയർ. ഫർദർ the comment about Pinarayi Vijayan that he cannot embrace Pinarayi Vijayan, the left party has never asked him to embrace Pinarayi Vijayan as he embraced Narendra Modi. It's not a question of embracing, it's a question of keeping the integrity of the India Bloc politics.
5: Please, we fold our hands. We don't want any hugs from anybody. Communists don't need hugs, but we need clear politics. What is the politics? The politics is BJP RSS is trying to break the opposition. So please, Rahul Gandhi ji, keep your hugs to yourself, but as the LOP, please respect leaders of the opposition like Pinarayi Vijayan, who have spent the better part of their life fighting for the working class against BJP RSS.
1: Let's move on to more updates coming in at this hour. While women's safety debate has reignited in Tamil Nadu, DMK chief, in fact MK Stalin, has slammed the Tamil Nadu Chief Minister Vijay for a TVK worker being accused of harassing a woman. Stalin questioned Vijay's poll promises on women's safety. The DMK claimed that women were unsafe under Vijay Sarkar. The political heat on Chief Minister Vijay comes after the Tamil Nadu cops have now registered a case against a TVK functionary for allegedly harassing a woman.
6: திருவைகுண்டத்தில் ஆளுங்கட்சி சார்ந்த பெண்ணுக்கு அந்த கட்சியினர் பாலியல் தொல்லை கொடுத்துருக்குறாங்க. இதை பற்றி ரெண்டு அமைச்சர்கிட்ட முறையிட்டும் நீதி கிடைக்கல. நேற்று கூட ஆலந்தூர்லேயும் சேலத்திலையும் ஆளுங்கட்சியை சேர்ந்த நபர்களை பாலியல் குற்றங்களை ஈடுபட்டதான் செய்திகள் வந்துச்சு. தேர்தலுக்கு முன்னே